കാസർഗോഡ് വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ്, ബി ഇ ബി ടെക്കിൽ ഇലക്ട്രോണിക്കൽ മെക്കാനിക്കൽ, ഇ സി ഇ കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി പോണ്ട പാഠ പിരിവുകൾക്ക് അഡ്മിഷൻ നടപടി കൊണ്ടിരിക്കുന്നത്. വിദ്യ വികാസ് ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ്, തിരുച്ചങ്കോട്. കൗൺസിലിംഗ് കോൾ 2633.